പാട്ടിയ എമിലി പിടിയെ പാട്ടിയായി അപ്പി ചന്ദ്രൻ തന്നെ വാസിയതായി.